ഉഫാവിരക്കംഗ ഖബർദെ അദി ബിർവിരക്കംഗ ഖബർദെ ഫതക്കംഗെ ഫഹ എവരെങ് കുറെ ഗിനമീഹും ഫ്രഗസ് ദി എംബ്രഗതുവെ ഫഹ എവരെങ് അടിന്നാഹേ.

അതി ഹമകശ്വരം ഷൈത്തോനാകെ ഫറാത്തും വസ്വാസ്തിർക്കമെ ഐസ് കലേഗ് ഫാനുഗെ ഹിപ്പുള വണ്ണ നമ അവ്വാഹുഗെ റക്കാതിർക്കമം ഇദ്വടാകന്നവാശെ ഹമകശവരം എക്കലാങ്കി മൊളം അസ്സവാ ഒടുകും വാ മൊളദ്ദിനൊടുകും വാ റസ്കലാങ്കേ.

അതി ത്യബാമീഹുണ്ണ റഹ്മൽ ലെവ്വു മട്ടക ത്യബാമീഹുങ്ങെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്ങെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷേ എവരെന്നങ് അംഗവാഫി നമ എവരെങ് ഫുരഗസ്ദീ എമ്പുരിദേ.